ശ്രോത്രങ്ങളെ കേട്ടോണ്ടുള്ളവർ, ഇത് റേഡി സാറും ഗുൺ 07.85, ഇത് രംഗ് രംഗ് ജീവന. സോ അതേപോലെ ചമേരെ സിറപ്പ് ഇതൊക്കെ സംബന്ധപ്പെട്ട എനിക്ക് കുറേ മാഹിതി ഞാൻ നിങ്ങൾക്ക് തന്നിര. സോ അതേപോലെ അതര വിഷയത്തിൽ എല്ലാവരും കൂടെ ജാഗ്രത ആവറാറിച്ചു ഞാൻ വിചാരിക്കുന്നത്. സോ അതേപോലെ ശ്രോത്രങ്ങളെ, പിന്നൊരു ബിസി എന്തിരിച്ചെന്നിട്ട് കണ്ടിട്ട് ഇപ്പോൾ ഞങ്ങൾ ഒത്തുക ബണ്ട് എനിക്കത്തോ ഒരു തന്നി അഥവാ കിണറ്റിലുള്ള എനിക്കത്തോ തന്നി അത് ഇപ്പോൾ ഒരു കലുഷിതമായ രൂപത്തിലേക്ക് അത് കുടിക്കുകയും കൂടെ യോഗ്യ അല്ലാത്ത രൂപത്തിൽ കൂടെ എന്തിന്നെങ്കിൽ. സോ അതിൽ നിന്നിട്ട് എപ്പോഴത്തേക്കും കൂടെ ജാഗ്രത ആവരു എന്നിട്ടുണ്ടായെങ്കിൽ ഷിഗല്ല ചൊല്ലറെങ്കിത്തോ ഒരു സോങ്ക് ബണ്ട് സാധ്യത്തെ തെളി ജാസ്തി ആയിട്ടിക്കര്. ഇപ്പുറത്തേക്ക് നോക്കൊരു കാസർഗോഡ് ജില്ലയിലും കൂടെ അവിടെ കുറേ നാഗരികന്മാർക്ക് അവിടുത്തെ ജില്ലാ ആരോഗ്യ വൈദ്യാധികാരിമാർ മനവി കൂടെ കൊടുത്തിട്ടാറ് എച്ചരിക്ക വയസ്സുകുബേനായിട്ട് എന്നിട്ടുണ്ടെങ്കിൽ കുറിയ ജില്ലയിലെല്ലാം, കാസർഗോഡ് ജില്ലയിലെല്ലാം ഈ ഷിഗല്ല സോങ്ക് പത്തിയായ ഹിന്നലയിൽ സോ അവിടുത്തെ ആൾമാർക്ക് കൂടെ എച്ചരിക്ക വയസ്സുകുബേനായിട്ട് അവിടുത്തെ ജില്ലാ ആരോഗ്യ വൈദ്യാധികാരിമാർ കൂടെ മനവി കൊടുത്തിട്ടാറ്. സോ ഇത് ഈ ഷിഗല്ല കായിൽ ചെന്നെങ്കിൽ ഇത് ബാക്ടീരിയ എന്തുണ്ട്, സോ അത് ഞങ്ങളെ തടിക്ക് പ്രവേശിച്ച് ഞങ്ങളെ കരളൊരു സോങ്ക്, സോ അവിടുത്തെ മുഖ്യ ലക്ഷണങ്ങൾ അതിസാര വാന്തി ആയിട്ടിക്കര് ഉണ്ടോ ബാക്ടീരിയ എന്തിനാക്കി ചെന്ന് ഞങ്ങളെ കരളൊരു ഒളപ്പതരത്തെ മേൽ പരിണാമ ബീരിത്ത് ഹാനി ഉണ്ടാക്കിക്കൊണ്ടിരിക്കര്. സോ ഇത് പിന്നെ അതിസാര കായലായിട്ടിക്കു. സോ ഇത് എല്ലാം കൂടെ വേഗ പരടൊരു സാധ്യത കൂടെ ഉള്ളതിൽ കൊണ്ടെത്തു. വിശേഷമായി എനിക്കത്തു എച്ചരിക്ക വയസ്സാണ്. ഇപ്പം നിങ്ങൾ നോക്കൊരു നിങ്ങളെ ഔത്തുള്ള ബണ്ടെങ്കിത്ത് അത് പഞ്ചായത്തിരുതായിട്ടിക്കു, മഹാനഗരപാലിക്കരുതായിട്ടിക്കു, നഗരസഭ പുരസഭരുതെന്തായിട്ട് ഇന്നിട്ടായെങ്കും. സോ അവിടുത്തെ രൂപത്തിൽ ബണ്ടെങ്കിത്തോ കുറേ തന്നി അതിപ്പോൾ കലുഷിതമായിട്ടുണ്ട് അഥവാ തന്നി കുളിച്ചെടുക്കാനായി മേലുള്ള പത്രം പോലത്തെ അഥവാ തന്നിയെ ഒരു കളർ ചേഞ്ച് ആയ പോലെ അഥവാ തന്നി സ്മെൽ ബണ്ട്. സോ ഇങ്ങനത്തെതെല്ലാം എന്നിട്ടായെങ്കിൽ സോ കണ്ടിത്തമായിട്ടും കൂടി എപ്പത്തേക്കും കൂടെ ജാഗ്രത ഹൊന്നിട്ടിക്കൊരു. സോ നിങ്ങൾ നഗരപ്രദേശത്തിൽ നിന്നിട്ട് നിങ്ങളെ വ്യാപ്തിയിലോ മഹാനഗരപാലിക നഗരസഭ അഥവാ പുരസഭയിലെ ആരോഗ്യാധികാരിമാർ, ഹെൽത്ത് ഓഫീസേഴ്സ് ആരുള്ളാറ, വാർഡ് എഞ്ചിനീയർമാർ ആരുള്ളാറ, സോ അങ്ങ് ലിഖിതമായ ദൂർ കൂടെ നിങ്ങൾ കൊടുക്കരുത് കഡ്ഡായ. രണ്ടാമത്തത് നിങ്ങൾ ഗ്രാമീണ പ്രദേശത്തിലുള്ളവർ, നിങ്ങൾ കൂടുതൽ എന്തിനാക്കുന്നു ചെന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പി ഡി ഒ ഗ്രാമപഞ്ചായത്ത് അഭിവൃദ്ധി അധികാരി ഉണ്ടാറുള്ളവർ അഥവാ പഞ്ചായത്തിലോ കാര്യദർശിക്ക് ദൂർ കൊടുക്കണം. അവിടുത്തെ നിങ്ങളെ തന്നി നിങ്ങളെ ആ കിണ അഥവാ നിങ്ങളെ തണ്ണീര് ടാങ്കിക്ക് ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ട് എന്തിനാ സ്വച്ഛ കുളിച്ചൊക്കെ വേണമായിട്ട് വിനന്തി കൂടെ ആക്കണം ഞങ്ങളുടെ. എന്നിട്ട് കണ്ടെ ഈ രൂപത്തിലുള്ള എനിക്ക് ഷിഗല്ല സോങ്ക് ബണ്ടോ പരഡറോ സാധ്യത കൂടെ ഇക്കര് ചെന്നെങ്കിൽ കൊറിയാ

ഇത് പക്ഷ രാജകീയ അതിഥി എന്തും പണ്ടില്ല. ഇത് നിങ്ങളെ ആരോഗ്യത്തെ സമസ്യ. നിങ്ങളെ ഉത്തരവ് ഒരുത്തരുതല്ലേ എല്ലാ ആ റായത്തിൽ ആ വാർഡിലുള്ളെങ്കിൽ എല്ലാ ഉത്തരങ്ങളെ സമസ്യ ആയിട്ടിക്കര്. സോ അപ്പോൾ എല്ലാവരും കൂടെ ഇത് സംബന്ധപ്പെട്ടെങ്കിത്തോ വിചാരത്തിൽ ധ്വനിയെത്തണവർ എന്നിട്ടായെങ്കിൽ നാലക്കലി ആരോഗ്യ സമസ്യത്ത് നിങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് കരണ്ടായെങ്കിൽ നിങ്ങളെ ബില്ല് കെട്ടോകൂ ആരും പണ്ടില്ല. നിങ്ങമേ കെട്ടണവർ നിങ്ങൾ ബേർപ്പിത്യങ്കിത്തോ ആ പൈസ തരുത്തതായിട്ടിക്കര് നിങ്ങൾ ബില്ല് കെട്ടണവർ. അപ്പോൾ ഏ ഒരു രാജ്യക്ക് ഏ ഒരു പക്ഷം കൂടെ പണ്ടില്ല ഞങ്ങൾ കൂടെ അർത്ഥാക്കണവർ. അപ്പോൾ നിങ്ങളത്തു കലുഷിത തന്നി വന്നോണ്ടിരുന്നെങ്കിൽ നിങ്ങളത്തുലു ഏതാ രൂപത്തിൽ ഈ തന്നി കലങ്കായ രൂപത്തിൽ വന്നോണ്ടിരുന്നെങ്കിൽ നിങ്ങൾ കൂടുതൽ ഇത് സംബന്ധപ്പെട്ടെങ്കിൽ ദൂർ കൊടുക്കണവർ. അഥവാ നിങ്ങൾ ഓർത്തനെ പോകേണ്ടത് വേണ്ട നിങ്ങളെ ആ ഏരിയത്തിൽ എല്ലാവരും അസമാധാനം എല്ലാവരും ഒട്ടുപിടിച്ച് തേറ്റിക്കരി നിങ്ങൾ ദൂർ കൊടുക്കണവർ. സോ അത് കൊടുത്തുള്ളണ്ട് ഈ രൂപത്തിലുള്ളെങ്കിൽ ഷിഗല്ല സോങ്ക് ബണ്ട് ഇനി വളരെ പ്രമാണവും കൂടത്തിൽ മിശ്ര മഴ വന്നോണ്ടിക്കരെ ഈ സന്ദർഭത്തിൽ ഇങ്ങനത്തെ സോങ്കുങ്ങനെ ബണ്ട് സാധ്യത്തെ തെൽ ജാസ്തി എത്തിക്കരെ. ആയതുകൊണ്ടു കലുഷിത തന്നിൽ നിണ്ടിത്ത് ആ ഏരിയത്തിൽ എത്രമാൽമാർക്ക് എപ്പോൾ നോക്കിണ്ടായും ബൈർനംബ്ല എപ്പോൾ നോക്കിണ്ടായും ബേദി എപ്പോൾ നോക്കിണ്ടായും ലൂസ് മോഷൻ ഇങ്ങനെയല്ല കാണിച്ചു കൊണ്ട് ഇന്നിട്ടായെങ്കിൽ തക്ഷണ നിങ്ങളെ മുട്ടത്തിലുള്ളെങ്കിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്ര PHC അഥവാ ജില്ലാ ആരോഗ്യ പിന്നെ കുടുംബ കല്യാണ അധികാരി DHO കച്ചേരിക്ക് മാഹിതി കൊടുക്കണം. അധികാരിങ്ങ് തക്ഷണ ബന്ത് നിങ്ങളെ തണ്ണീരെ വാട്ടർ സാമ്പിൾ എടുക്കാറ് അങ്ങ് സംഗ്രഹിച്ചിട്ട് ലാബുക്ക് കൂടെ എടുത്തോണ്ട് പോകണ്ടാറ്. അഥവാ നിങ്ങൾക്ക് കർണാടക സർക്കാരത്തോ ആരോഗ്യ സഹായവാണി 104 നോട്ട് ആക്കറു. കർണാടക സർക്കാരത്തെ ആരോഗ്യ സഹായവാണി 104 ഇതിക്ക് കോൾ ആക്കറു. നിങ്ങളെ കലുഷിത തണ്ണീര സമസ്യ ആരോഗ്യത്തെ തൊന്തര ബഗ്ഗെ നിങ്ങൾ ദൂരിതാക്കലി സാർ. നഗരാഡളിതത്തോ ഈ സ്പന്ദന അഥവാ മുനിസിപ്പൽ ആപ്പുങ്ങ കൂടെ ഉണ്ട്. സോ അതിലും കൂടെ നിങ്ങൾക്ക് ഓൺലൈൻ ദൂരു കൂടെ കൊടുക്കാം. സോ എപ്പത്തും കൂടെ നോക്കൊരു നിങ്ങളെ ഉത്തര തന്നെ ഇപ്പോൾ വാട്ട് ഇത് നല്ലി സമ്പർക്കത്തിൽ ബണ്ടതായിട്ടിക്കോ അഥവാ നിങ്ങളെ കെന്തര തന്നി കൂടെ ആയിട്ടിക്കോ തന്നി യോഗ്യ ഇത്തുണ്ട് യോഗ്യ ആയിട്ടില്ലേ നിങ്ങൾക്ക് നോക്കേണ്ട കേവല നിങ്ങൾ കണ്ണുകൊണ്ടു നോക്കിയെങ്കിൽ സാലാൽ അത് മെയ്യാവില്ല. അതിരെ ലാബ് ടെസ്റ്റ് ആക്കണം. ചെന്നെങ്കിൽ വാട്ടർ ക്വാളിറ്റി ടെസ്റ്റ് ഉണ്ട് ഞങ്ങൾ ചെല്ലാം. വാട്ടർ ക്വാളിറ്റി ടെസ്റ്റ് ലാബ് ടെസ്റ്റ് ആക്കണം. സോ മുഖ്യമായിട്ട് അത് ആക്കുന്നുണ്ട് കണ്ടെ ഇങ്ങനെ ഒന്ന് ബയോളജിക്കൽ പാരാമീറ്റർ ചെന്നെങ്കിൽ കുടിക്കിറോ തന്നിൽ യാതൊരു കാരണത്തും ഈ കോലി അഥവാ കോലി ഫാം ചെന്ത് ഞങ്ങൾ ചെല്ലാം ആ ബാക്ടീരിയ അങ്ങ് ഇക്കോക്ക് തീരാം. നിങ്ങളെ തന്നിൽ അത് ഇന്നിട്ട് കണ്ടെങ്കിൽ അത് തെല്ല് ഡേഞ്ചർ. അതിൻ്റെ പ്രമാണം 0 ലിക്കണം. ഒരുവേള ബാക്ടീരിയ പത്തായിട്ട് കണ്ടെങ്കിൽ ആ തന്നി കുടിക്കോകൂ സമ്പൂർണമായിട്ട് അയോഗ്യ. ഇത് എപ്പത്തൂ കൂടെ നിങ്ങൾ ആലോചനക്കണു. നിങ്ങളെ കുടിക്കുന്ന തന്നിൽ യാതൊരു കാരണത്തും ഈ കോലി അഥവാ കോലി ഫാം ചൊല്ലെങ്കിത്ത ഒരു ബാക്ടീരിയ ഇക്കുക തീര. സോ ഇത് നിങ്ങളെ തന്നീരെ ലാബ് ടെസ്റ്റ് കൊടുത്തപ്പോൾ അതിൽ കണ്ടുപിടിക്കുക സാധ്യമാവും. അപ്പം ഒരുവേള ബാക്ടീരിയ പത്തായിട്ട് കണ്ടായെങ്കിൽ ആ തന്നി കുടിക്കുക സമ്പൂർണ്ണ അയോഗ്യ. നിങ്ങൾ കുടിക്കുക തീര. നിങ്ങളത്തിൽ ബയറിനുമ്പളായോണ്ടിക്കര് തലക്കുത്തായോണ്ടിക്കര് എപ്പോൾ നോക്കിണ്ടായും സീക്ക് ആ തന്നി കുറിച്ചോണ്ടേ ഇക്കറാറ്. സോ വേറെ വേറെ രൂപത്തിൽ ആരോഗ്യ സമസ്യ കണ്ടു വന്നോണ്ടിരുന്നെങ്കിൽ നിങ്ങൾ വാട്ടർ എന്തേ ക്വാളിറ്റി ടെസ്റ്റ് ആക്കണു ലാബ് ടെസ്റ്റ് ആക്കണു. അപ്പോൾ ഈ ബാക്ടീരിയ എന്ത് ഇന്നലുണ്ട് കനട്ടെങ്കിൽ നിങ്ങൾക്ക് തന്നി ആറാംസ് കുടിക്കാം. ബാക്ടീരിയ ഇന്നുണ്ട് കനട്ടെങ്കിൽ നിങ്ങൾ ആ തന്നി കുടിക്കുകയും അയോഗ്യ. പിന്നൊന്ന് എന്തിരി ചെന്നെങ്കിൽ TDS പ്രമാണ ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ് എന്ന് കൂടെ ചിലറ് തന്നിൽ കരഗ്യങ്കത്തോ ലവണത്തോ പ്രമാണ TDS പ്രതി ലീറ്ററുക്ക് 100 പിരിച്ചത് 300 mg ഇന്നിട്ട് കനട്ടെങ്കിൽ അത്യുത്തമ. ഒരുവേള 500 ലിറ്റർ തോലും കൂടെ മില്ലിഗ്രാം തോലും കൂടെ എടുത്തോണ്ട് പോവാം. ആയങ്ക അതിരാണ്ടി ജാസ്തി എന്നിട്ട് കണ്ടെ ആ തന്നി ഗഡസു തന്നി ആയിട്ടിക്കര് ആ തന്നി കുടിക്കോകു അയോഗ്യ. സോ ഇത് നിങ്ങൾ എപ്പത്തേക്ക് നോക്കറു. TDS പ്രമാണവും കൂടെ 500 ആരിക്കോകു തീര 100 300 ഇതിലെ ഉൽഗത്തിൽ ഇന്നിട്ടായെങ്കിൽ TDS പ്രമാണം വരെയും നല്ലത്. എന്നുവെച്ചെങ്കിൽ ഇത് വാട്ടർ ക്വാളിറ്റി ടെസ്റ്റിൽ നിങ്ങൾക്ക് കാണുക ഇക്കറു. ഒന്ന് ബയോളജിക്കൽ പാരാമീറ്റർ സോ അതിൽ കോലിഫാം ഈ കോലി ചിൽഡ്രങ്കത്ത് ബാക്ടീരിയ ഒക്കെ തീര. രണ്ടാമത്തത് TDS പ്രമാണ ഇതിൽ 100 പിടിച്ചത് 300 mg തോൽ ഇന്നിട്ടായി നല്ലേ അതിലാണ്ട് യാറി എന്നിട്ട് കനട്ടായെങ്കിൽ ആ തന്നി ഗഡ്സായി തിക്കര് ആ തന്നി കുടിക്കുക അയോഗ്യ. മൂന്നാമത്തത് PH ലെവൽ കുടിക്കിറോ തന്നീരെ PH പ്രമാണ 6.5 to 8.5 ഇതിൽ ഉൾക്കത്തിൽ ഇക്കുന്നു 6.5 to 8.5. സോ ഇതൊരുൽഗത്തിൽ ഇന്നിട്ട് കനട്ടെ ഈ PH മട്ട ഈ PH ലെവൽ ശരി എന്നിട്ടായെങ്കിൽ
நீங்கள் ஆறாம் சேர்த்து தண்ணி குடிக்க ஒரு சமயம்.

ശ്രോത്രങ്ങളെ കേട്ടുകൊണ്ടുള്ള ഇത് റേഡി സാറും കുൻ 07.85 ഇത് രംഗരംഗ ജീവന സോ അതുപോലെ കുറിയ വിചാരത്തൊട്ടുക്ക് നിങ്ങളുടെ മുണ്ടിണ്ടു കൂടെ ഇന്ന് കുറേ വിഷയത്തിൽ എന്തിരി ചെന്നിട്ട് കണട്ടായെങ്കിൽ ഞങ്ങൾ ചുമ്മ എത്ര ജാഗ്രത വയസ്സിലുണ്ട് കണട്ടായെങ്കിൽ കണ്ടിത്തുമായിട്ടും ഞങ്ങൾ ആ വിഷയത്തിൽ ഞങ്ങൾ എപ്പത്തും കൂടെ കുറേ വിചാരത്തൊട്ടുക്ക് ഞങ്ങൾ പോണാവും ഇപ്പം ചെന്നിട്ട് കണട്ട് ഞാൻ ഇൻ്റെ എന്തേ കാര്യക്രമം ചെന്നു ഒരു തന്നി സമസ്യ വന്നോട്ടി നിങ്ങൾക്കും ഞങ്ങൾ മുണ്ടതിക്കറോ അഥവാ കുറേ വിഷയത്തിൽ ഞങ്ങളെ ഞങ്ങൾക്ക് എന്ത് ഗബ ഞങ്ങൾ ആരെ എന്ത് ഗബ നിഷ്ടാവും ചെന്ന് ഞങ്ങൾ മുണ്ടതിക്കരുതും കൂടെ എന്തുണ്ട് സോ അത് ഞങ്ങൾക്ക് ആക്രമിക്കത്ത ഒരു ബെല്ലോറും മോശ നാലക്കലി ഞങ്ങളെ കൈപ്പിടിക്കുക ആരും കൂടെ ബണ്ടല്ലേ ഞങ്ങളത് എപ്പത്തേക്ക് കൂടെ ഒരു ആ വിചാരത്തൊട്ട് ഞങ്ങൾ ആലോചന ആക്കണം അവർ ഏത് സമയത്തിലും ഏത് സന്ദർഭത്തിലും കൂടെ ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങമേ വല്ലൊരു ആപ്ത സ്നേഹിതായിട്ടിക്കൊന്നല്ലാണ്ട് ഇന്നൊരാളുടെ ഞങ്ങൾ ആശ്രയിച്ചോ ഇന്നൊരാളുടെമേ ഞങ്ങൾ ജാസ്തിയത്ത് മിങ്കളായിത്തിക്കറോ അഥവാ അങ്ങലമേ ഒരു ആശ്രയപ്പെടിഞ്ഞോണ്ടിക്കറോ അഥവാ അങ്ങലമേലെ ഡിപ്പെൻഡ് ആയിത്തിക്കറോ സോ ഇത് വലിയ ഡേഞ്ചർ കൂടെ ആയിത്തിക്കറോ ഏത് സന്ദർഭത്തിൽ എപ്പോൾ ഏത് സിറ്റുവേഷൻ ബന്ധി എത്തുകൊണ്ട് കൂടെ ചെന്ന് കൊന്താവില്ലേ സോ ഈ വിചാരത്തിൽ എഞ്ചെന്നെടുക്കാനായിട്ട് ഇത് പ്രത്യൊരാൾക്കും ഉള്ളെങ്കിൽ ഇപ്പം എഞ്ചെന്നെടുക്കാനായിട്ട് അതിനെ നോക്കറോ ഒരുത്ത നല്ലൊരു സ്വരപ്പണി ആയിക്കൊണ്ടിക്കറ എല്ലാ വിഷയത്തിലും കൂടെ നല്ലൊരു സാധന ആക്കിക്കൊണ്ട് മുന്നിൽ പോയോണ്ടിക്കറ സോ അവനുക്ക് അവൻ്റെ മനസ്സിൽ ആയോണ്ടേക്കരി നക്കാറും ആ രൂപത്തിലുള്ളെങ്കിൽ കുറിയ സപ്പോർട്ടിങ് കിട്ടിയോണ്ടിക്കും അവനുക്ക് കിട്ടിയോണ്ടിന്നെങ്കും കുറിയാൽ മേൽ ജാസ്തി ഇത്ത് ഡിപ്പെൻഡായിട്ട് കണ്ടായും ഭാര്യ കഷ്ടാണ്ട് ചെന്ത് ഡിപ്പെൻഡാവുക പോണ്ട ഡിപ്പെൻഡായെങ്കും കൂടെ അങ്ങ് ഞങ്ങളെ അങ്ങനെ നിരീക്ഷിച്ച പോലെ ഞങ്ങൾ സ്പന്ദന ആക്കാത്തപ്പ അപ്പം എന്തിനാ ഒരു ചെന്നെങ്കിൽ അങ്ങം പുട്ടുപുട്ടുറാറ് സ്വായിൽ പിന്നെ ഓൻ്റെ സാധന അഡപ്പടിച്ചു നോക്കുറാറ് ഒരു വേള അവൻ്റെ എല്ലാ വെളവണികും കൂടെ അങ്ങ് കുണ്ടിത്ത ഓരോ ആക്കറോ അഥവാ അത് അഡ്ഡകാല വെക്കറോ സോ അഥവാ അങ്ങനെ ഒരു സാധനക്ക് ഒരു എന്തേ തടസ്ഥാക്കോ നോക്കറോ സോ ഇങ്ങനത്തെതെല്ലാം ആയോണ്ടേക്കരെ സോ അപ്പം ഞങ്ങൾ ജാസ്തി ഇത് ഡിപ്പെൻഡാവോ അഥവാ ജാസ്തി ഇത് സലുഗേത്തി പോണ്ടോ ജാസ്തി ഇത് ഞങ്ങൾ പിരിസ ജാസ്തി തങ്ങളുടെ ഇക്കോക്ക് പോണ്ടോ സോ അത് എപ്പോൾ തുങ്ങക്കല്ല ഞങ്ങളെ ഞങ്ങളെ അബ്ബ ഉമ്മ ഞങ്ങളെ ചോരട് പറന്നെങ്കിത്ത ഞങ്ങളെ അബ്ബ ഉമ്മ സോ അങ്ങളൊട്ടിക്ക് ജാസ്തി പിരിസ വെക്കണല്ലാണ്ട് പരത്തരങ്ങളുടെ അത് എത്രയെങ്കിലും മത്തരമേ സോ അപ്പോൾ ഞങ്ങളെ കോൺസെൻട്രേഷൻ ഞങ്ങളെ എന്തേ സാധന അഥവാ ഞങ്ങളെ എന്തര നിരീക്ഷിച്ചെങ്കിൽ കുറേ ഡ്രീംസ് എന്തുണ്ട് അതൊരു ഫുൾഫിൽ ആക്കുന്നുണ്ട് കണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ മേലെ ഞങ്ങൾ നമ്പിക്ക വെക്കണം ഞങ്ങളെ സാധനരെ ശക്തി ഞങ്ങൾക്ക് കൊന്തിക്കറ ഞങ്ങളെ മേലെ ശക്തിയുടെ മേൽ ഞങ്ങൾ കൊന്തിട്ടിക്കണം അവർ ഇന്നൊരാളുടെ മേലെ ഡിപ്പെൻഡാവോ തീര അപ്പം മാത്രം ഞങ്ങൾക്ക് മുന്നിൽ പോകും തീരെ ഞങ്ങൾക്ക് കാണും എന്തായെങ്കിലും ഏതായെങ്കിലും ആര് എന്തര ഏത് ചെന്നിട്ട് കണ്ടായെങ്കിലും നോ പ്രോബ്ലം ബട്ട് നൻ്റെ വേ സരിയുണ്ട് ഞാൻ പോയോണ്ടുള്ള വേ സരിയുണ്ട് ഞാൻ ആർക്കും തൊന്തരാക്കിയോണ്ടില്ല ഞാൻ ആർക്കും മഞ്ഞായി ആക്കിയോണ്ടില്ല ഞാൻ നൻ്റെ വേയിൽ ഞാൻ പോയോണ്ടുള്ള ഈ സമാജത്തേക്ക് എന്തരായൊന്ന് ഞാൻ ആക്കിയോണ്ടുള്ള ഈ ദേശത്തേക്കും ഞാൻ എന്തരായൊന്ന് ആക്കിയോണ്ടുള്ള സോ അപ്പോൾ നക്കും നൻ്റെ ഫാമിലിയും നൻ്റെ ദേശത്ത് നൻ്റെ സമാജത്ത് ഇത്തരം ഞാൻ ആക്കിയോണ്ടുള്ളത് നല്ലത് ചൊല്ലറെങ്കിത്തോറ് നീയത്ത് നിൻ്റെ മനസ്സിൽ വന്നിട്ടായെങ്കിൽ അതിരത്ര വലിയ ഏറ്റവും ഹൈറി ബേരയതുമില്ല അപ്പോൾ ഞങ്ങൾ അതിരെ ആലോചിക്കണല്ലാണ്ട് ഈയാറ ഞങ്ങൾ ഇന്നൊരാൾ എന്തിനാ ചെന്നാർ ഇന്നൊരാൾ ബാലും ഞങ്ങളെ കോലെ എടുക്കില്ല അഥവാ ബന്ധിട്ട് കണ്ടിട്ട് മീറ്റ് ആവില്ല നോക്കില്ല പിടിക്കില്ല അതില്ല ഇതില്ല ഏ നോ പ്രോബ്ലം ഞങ്ങളെ നഫ്സി ഞങ്ങൾക്ക് എന്തുണ്ട് ഞങ്ങളെ തോട്ട്സ് ഞങ്ങളുടെ എന്തുണ്ട് ഞങ്ങളെ കുറേ ഇൻറ്റൻഷൻ എന്തുണ്ട് ഞങ്ങളെ നല്ല നീയത്ത് എന്തുണ്ട് ഞങ്ങളെ ഡ്രീംസ് എന്തുണ്ട് അതിന് മേലായിട്ട് ഇക്കറി ഞങ്ങളെ കോൺസെൻട്രേഷൻ വേണു സോ ഇതിൽ ഞങ്ങൾ മുന്നിൽ പോകണ്ടെങ്കിൽ എത്തും സാഹചര്യം ഞങ്ങൾ ആക്കിയെടുക്കാനായിട്ട് ഞങ്ങൾക്ക് എപ്പോഴത്തേക്കും കൂടെ ഹയർ കിട്ടും സോ അതുകൊണ്ട് ഇപ്പം എങ്ങനെ ചെന്നിട്ടായെങ്കിൽ ഇനി പിരിസ കുറടി ആയിട്ട് പോണ്ടു സോ അത് എപ്പോഴത്തേക്കും കൂടെ ഞങ്ങൾ ആലോചന ആക്കണം അവർ ഇനി നാൾ പോയതക്ക ടെക്നോളജി ഡെവലപ്മെൻ്റ് ആയിട്ട് പോണ്ടു ടെക്നോളജി ഡെവലപ്മെൻ്റ് ആയ പോലെ പിരിസപ്പാട് കുറടി ആയിട്ട് പോണ്ടു ഒരുമപ്പാട് കുറടി ആയി പോണ്ടു ഒരുത്തക്ക് പിന്നൊരുത്തക്ക് കാണുകയാവില്ലേ സോ ഇങ്ങനത്തെതെല്ലാം സിറ്റുവേഷനെല്ലാം ക്രിയേറ്റ് ആയിട്ട് പോണ്ടു സോ ഓർത്തോൾ ചെന്നിട്ട് ഫാമിലിയിലെ ഇലമൂത്തും ഗലട്ടാവുറെങ്കിത്ത സാധ്യത ആയിട്ട് പോണ്ടു അതിൽ പിന്നെ വേറെ വേറെ രൂപത്തിലുള്ളെങ്കിത്ത നിരക്കരടങ്ങ ആറ് അപ്പുറത്തങ്ങാറ് ഇപ്പുറത്തങ്ങാറ് കാക്കാറ് സോ അതേപോലെ അങ്കലാറ് ആറ് എന്ത് ഏതുണ്ട് ഗൊന്താവത്ത ഒരു പരിസ്ഥിതി ഒരു സങ്കീർണമായ എങ്കിത്ത ഒരു എന്തേ ലൈഫ് ഞങ്ങളത് ലീഡാക്കൊണ്ട് പോണ്ടെങ്കിത്ത സാഹചര്യം ഉണ്ട്
ಸೊ ಇಂಗಂತೆಲ್ಲ ಸಂದರ್ಭದಲ್ಲಿ ಮನುಷ್ಯ ಮಾರು ಪೈಸತ ಮೇಲೆ ಡಿಪೆಂಡ್ ಆಯಿತು ಪೋಂಡಾರ್ ವಿನಃ ಮನುಷ್ಯ ಮನುಷ್ಯರ ಮೇಲೂ ಲಂಕೆತ ಪ್ರಾಮಾಣಿಕತೆರ ಮೇಲೆ ಮನುಷ್ಯ ಮನುಷ್ಯರ ಮೇಲೆ ವಿಶ್ವಾಸತೆ ಮೇಲೆ ಅದರ ಮೇಲೆ ನಂಬಿಕೆ ಬೆಚ್ಚು ಪೋಂಡಂಗೆತ್ತು ಬಿಸಿಯ ಕೊರಡಿ ಆಯಿಂಟು ಪೋಂಡು. ಸೊ ಇಂಗಂತೆ ಕೊರಡಿ ಆಯಿಂಟು ಪೋಂಡಂಗೆತ್ತು ಸಹಜರಿಯತ್ತಲೆ ನಂಗೆ ಎಪ್ಪತ್ತಿಗೂ ಕೂಡ ಅವರು ನೀಯತ್ತು ನಂಗಲೊಟ್ಟಿಗೆ ಎಂದ್ರೆ ಎಂಟು ಬೇನ. ಸೊ ಆದರೆ ನಂಗೆ ಎಪ್ಪತ್ತಿಗೂ ಮುರುಗಿ ಪಿಡಿಸಿದಿಕ್ಕೊಂಡು ನಂಗೆ ಹಾಕಿಕೊಂಡಿಲ್ಲದೆ ನಲ್ಲ ಕಾರ್ಯ ಇನ್ನೊರಾಳ್ಟ ಪುಂಜಿರಿಕ್ಕರು ಇನ್ನೊರಾಳ್ಟ ಹಂಗೆ ಎಂದ್ರೆ ಆಯೇದ ಹಾಕ್ಯಂಡ್ಕನಟೆ ಒರ್ಬಾಗತ್ಲಿ ಹಂಗೆ ಜಾಸ್ತಿ ಆಯ್ತು ನಂಗೆ ಪ್ರಾಬ್ಲಮ್ ಹಾಕ್ಯಂಟಿದ್ದೆ ಅಂಡ್ಕನಟೆ ಅವ್ರತೆ ತಲೆ ದೂರಮೇ ನಿಂಡಿತ್ತು ನೋಕರು. ಸೊ ಇದೆಲ್ಲ ದೂರಮೇ ನಿಂಡಿತ್ತು ನೋಕಿದ್ದು ಪಿನ್ನ ನಂಗೆ ನಂಗಲೇ ನಪ್ಸಿ ಎಂದ್ರುಂಡ ನಂಗಲೇ ಕಾರ್ಯ ಎಂದ್ರುಂಡ. ಸೊ ಅದ್ರ ನಂಗೆ ಮುನ್ನಲ್ಲಿ ಎಡ್ತೊಂಡು ಪೋಂಡೆ ದೈಟಿಕ್ರೆ ನಂಗಲ್ಟು ಉಲ್ಲಂಕೆತ್ತು ಬಿಲ್ಲೋರು ಏಟೋಮು ಹೈರ್ ಬೇನಾಯಿದೆ. ಸೊ ಇದು ಎಂದಿಗೆ ನಾನು ಚಂದೊಂಟುಲ್ಲ ಚಂದಂಟ ಹಂಗೆ ಇಪ್ಪತ್ತೇ ಕೊರಿಯ ಸ್ಟೂಡೆಂಟ್ಸ್ ವಿದ್ಯಾರ್ಥಿ ಮಾರೈಟಿಕ್ಕು ಅಥವಾ ಇಪ್ಪ ಬಂದೊಂಟುಲ್ಲಂಕಿತ್ತು ಕೊರಿಯ ಮಕ್ಕ ಹೆಂಗನಾಯಿಂಟುಂಡು ಚಂದಂಟ ಕರಂಟ ಹೆಂಗೆ ಅಂಕ ಅಪ್ಪರ ಇಪ್ಪರ ಎಂದ ಹೆಂಗುಮ್ಮ ಅವರು ಹೆಂಗೆ ಚಂದಂಟ ಕರಂಟ ಆರ ಎಂದ ಚಂದಂಟ ಕರಂಟೆ ಅಪ್ಪಮೇ ಹಂಗೆ ಇದೈತೈತೆ ಸುಸೈಡ್ ಪ್ರಕರಣ ಎತ್ತರಮ್ಮ ಚಿರಿಚಿರಿ ಬಿಸೈತಲ್ಲ ಆಯಂಟುಲ್ಲಂಕಿತ್ತು ಅವ್ರ ವಿಚಾರ ಮುಸ್ಲಿಂ ಕಮ್ಯುನಿಟಿಲಿ ಕೂಡ ಸುಸೈಡ್ ಭಾರಿ ಕೊರಡಿ ಅಂತ ಬಟ್ ಇಂಡು ಕೂಡ ಪ್ರಕರಣದಲ್ಲಿ ಜಾಸ್ತಿ ಆಯಿತುಂಡು ಎಂದ ಚಂದಂಟ ಕರಂಟೆ ಆ ಅವರು ನೀಯತ್ತಿಕ್ಕಿಲ್ಲ ಪಿನೋರ್ ಭಾಗದಲ್ಲಿ ಎಂಚಂದ್ರೆ ಕರಂಟೆ ಅಂಗಲ ಮೇಲೆ ಅಂಕವರು ವಿಶ್ವಾಸ ಸಿಕ್ಕಿಲ್ಲ ಆ ಧೈರ್ಯ ಕಳೆಯಿರಾರು ಆ ಧೈರ್ಯ ಕಳೆಯಿರು ಆ ಎಲ್ಲವೂ ಕೂಡ ಕಳೆಯಿರು ಓಡ ಎಂದ್ರೆ ಚಂದ್ರೆ ಕರಂಟೆ ಅದು ಅವತ್ತಲೇ ಇಟ್ಟಿಕ್ರೆ ಅಬ್ಬಮ್ಮ ಎಲ್ಲ ರೂಪದಲ್ಲಿ ಆಂಗ್ಲವರು ನಲ್ಲೋರು ಮೂರ್ತಿ ಪೋಲೆ ಹಾಕೆಂಡ ಎಂಚಂದ್ರೆ ಕರಂಟೆ ನಲ್ಲೋರು ಶಕ್ತಿವಂತನಾಕ್ರೆ ಅಂಕಿತ್ತು ಪ್ರಯತ್ನದಲ್ಲಿ ಒಡಮ ವಿಫಲ ಆಯಂಟುಲ್ಲಾರೆ ಅಂಕ ಧೈರ್ಯ ಕೊಡುಕರು ಬಿಸಿಯತ್ತಲೆ ಅಂಕ ಸಮಾಧಾನ ಕೊಡುಕರು ಬಿಸಿಯತ್ತಲೆ ಅಂಗಲೊಟ್ಟಿಗೆ ದೆಚ್ಚಿತ ಪಲ್ಕ ಬರ್ರ ಬಿಸಿಯತ್ತಲೆ ಅಂಗಲೊಟ್ಟಿಗೆ ಎಂದ್ರಾಯ ಅವರು ನಲ್ಲ ಕಾರ್ಯಂಗ ಚಲ್ರ ಬಿಸಿಯತ್ತಲೆ ಅಥವಾ ಆಮೇಲೆ ಕೂಟಿಂಬೈತು ಓರೋರು ಜಾಗಿರೆ ಕಾಟ್ರ ಬಿಸಿಯತ್ತಲೆ ಆಮೇಲೆ ಡ್ರೀಮ್ ಕೊರಿಯ ಇಕ್ಕಿರಿ ನಲ್ಲದೆ. ಸೊ ಅದಕ್ಕೆ ನಂಗೆ ಸಪೋರ್ಟ್ ಹಾಕತ್ತೆ ಬಿಸಿಯತ್ತಲೆ ಹಂಗೆ ಓಡಮ್ಮ ಆದರೆ ಇದಾಗಿಬಿಟ್ಟ ಹಂಗೆ ಡಿಪೆಂಡ್ ಅವರು ಫ್ರೆಂಡ್ಸ್ ಹಂಗೆ ಡಿಪೆಂಡ್ ಅವರ ಆರಮ್ಮ ಅಪ್ಪ ಆಮೇಲೆ ಭಾಗದಲ್ಲಿ ನಿಂಡುತ್ತೆ ಎಂದ್ರಾಯ ಅವರು ಇದು ಬಂದಂಟ ಹೆಂಗೆ ಮೈನಸ್ ಪಾಯಿಂಟ್ ಬಂದಂಟ ಹೆಂಗೆ ಹಿಂಗೆ ಪಿನ್ನ ಮೂಲೆ ಗುಂಪು ಅವರಾರು ಅಯಲ್ ಪಿನ್ನ ಡಿಪ್ರೆಷನ್ ಒಳಗಾವ್ರಾರ ಡಿಪ್ರೆಷನ್ ಜಾಸ್ತಿ ಅಂತ ಕನಟೆ ಹಂಗೆ ಎಂದ್ರ ಹಾಕೋಗು ಕೂಡ ತಯಾರಿಕ್ರಾರೆ ಅಯಲ್ ಪಿನ್ ಅಬ್ಬಮ್ಮ ಬುಲ್ಬಿಟ್ಟದ್ದು ಎಂದೂ ಕಾರ್ಯ ಇಲ್ಲ ಅದುಕೊಂಡು ನಂಗೆ ಚಂದೊಂಟುಲ್ಲು ಅಗಮೇ ಸುರುತ ಪಾಠಶಾಲೆ ಅಂತ ನಂಗೆ ಪಂಡನೆ ಬಿತ್ತಂಗೆ ಪಡಿಬಾಟಿದೆ ಎಂಚಂದಂಗೆ ಅವತ್ತಲೇ ನಿಂಗೆ ಆಯತ್ತರ ಮಕ್ಕಗು ಕೊಡುಕ್ರಂಕೆತ್ತದೇನು ಕೊಡುಕ್ರಂಕೆತ್ತು ಧೈರ್ಯ ಕೊಡುಕ್ರಂಕೆತ್ತು ಸಮಾಧಾನ ಕೊಡುಕ್ರಂಕೆತ್ತು ಎಲ್ಲ ವಿಚಾರಂಗ ನಲ್ಲ ಕಾರ್ಯಂಗ ಆದರೆ ಎಲ್ಲವೂ ಕೂಡ ಅವತ್ತಲೇ ಆಯತ್ತರ ಎತ್ತರ ತೀರ ಹತ್ತರ ಮಕ್ಕಗೆ ನಂಗೆ ಕೊಡುಕ್ರಕ್ಕಿಂತ ಪ್ರಯತ್ನ ನಂಗೆ ಹಾಕೊಂಡು ಅವ್ಡು ಹಾಕಿಲ್ಲ ಅಂತ ಕನಟ ಹಿಂಗೆ ಐತಿಕ್ರೆ ಎಂಚಂದಂಗೆ ಎನಿ ಬಂಡ ಲೈಫ್ ಬೇರೆಮೇ ಪಂಡಲ್ಲ ಓಕೆ ಪಂಡಲ್ಲ ಅಬ್ಬಮ್ಮ ಮಾರಿ ಚೆನ್ನಲ್ಲಂಡ ಕನಟ ಮಕ್ಕಮೇ ಪರ್ತು ಅವ್ಡು ಊಡೆಲ್ಲ ಪೋಯ್ತು ಹೊರತೆಲ್ಲೇ ಎಂಚಂದಂಗೆ ಅಪ್ಪತ್ತೆ ಕಾಲ ಮೊಬೈಲ್ ಇಲ್ಲಾತ ಕಾಲ ಅಪ್ಪತ್ತೆ ಕಾಲ ಎಂಚಂದಂಟ ಹಿಂಗೆ ಎಂದೂ ಇಲ್ಲಾತ ಕಾಲ ಟೆಕ್ನಾಲಜಿ ಬೆಳೆಯಾತ ಕಾಲ ಎಲ್ಲವೂ ಕೂಡ ಪರಿಸರದ ಮೇಲೆ ಡಿಪೆಂಡ್ ಐತಿಂದ ನಂಗೆ ಕೆಂದರು ಬೇನು ಏದು ಬೇನು ಎಲ್ಲವೂ ಕೂಡ ಪರಿಸರ ನಂಗೆ ಆ ಟೈಮಲ್ಲೆಲ್ಲ ತಂದೊಂಟಿಂದೆ ಮಾಂಗೆ ತಂದೊಂಟಿದ್ದೆ ಚಕ್ಕೆ ತಂದೊಂಟಿದ್ದೆ ಏದೇದು ಹೆಂಗಂತೆಗಂತೆ ಮರ್ತಿಗೆ ಬೇನು ಪತ್ತಿ ಉಂಟಿಂದ ಅಥವಾ ಪೊಲೆರೆ ಅಪರ್ತಿಗೆ ಪೋಂಡ್ರೆ ನಂಗೆ ಪಾತಿಯ ಬೇಂಡ್ ಬ್ಯಾಂಡ್ ಅಂಟಿಂತೆ ಎಂಚಂದಂಗೆ ನಂಗೆ ನೀಂದಿ ಉಂಟು ಪೋಯಿಂಟಿಂದ. ಸೊ ಹಂಗಂತ ಕಾಲ ಇಂಡಿಲ್ಲ ಇಂಡಿ ಅವರು ಸ್ವಿಮ್ಮಿಂಗ್ ಹಾಕ್ರಂಡ ಕನಟ ಹೆಂಗು ಈಜು ಸ್ಪರ್ಧೆ ಇದಕ್ಕೆ ಪೋಣ ಸಾರಿ ಈಜು ಎಂದರೆ ಅದರ ತರಬೇತಿ ಅದಕ್ಕೆಲ್ಲ ಪೋಣ ಅವರು ಎಂಚಂದಂಗೆ ಹಂಗಂತೆ ಸಮಯ ಬಂತಿತ್ತೀರಿ. ಇಪ್ಪ ಒಂದು ವೇಳೆ ಏದಾ ಅವ್ರ ಪೊಲೆಗೆ ಇಳಿಯಂಟು ಕನಟ ಅವಡಂಗೆ ಕೂಡ ಮರಣ ಐತೆ ಬಂಡಂಕೆತ್ತು ಸುದ್ದಿ ಹಂಗಂತವ್ರು ಆಘಾತಕಾರಿ ಸುದ್ದಿ ಇಟ್ಟಿಕ್ರೆ ನಂಗೆ ಕೇಟೊಂಡು ಬಂದೊಂಡಲ್ಲದೆ. ಸೊ ಇದೆಲ್ಲವೂ ಕೂಡ ಇಪ್ಪರ್ತಿಗೆ ನಂಗೆ ಕಂಡೊಂಟುಲ್ಲ ಎಂಚಂದಂಗೆ ಆ ಪಂಡಲ್ಲ ನಿಂಗೆ ನೋಕರು ಏದೇದು ರೂಪದಲ್ಲಿ ಎಂಚಂದಂಗೆ ಇಪ್ಪ ನಾನು ಪಂಡತ್ತೆ ಬಿಸಿ ಪೋಯಂಟ ಕನಟ ಅದೇ ಎಲ್ಲ ವಿಚಾರಂಗೆ ಪಾಡ ಅದೇ ಬನ್ರಿ ಪ್ರತಿ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಓನೆಂದ ಹಬ್ಬ ಪಂಡತ್ತೆ ಬಿಸಿಯ ಇಂಡತ್ತೆ ಬಿಸಿ ಹಿಂಗೇನೇ ಮುಂಡಿ ಉಂಟುಲ್ಲ ಅಂಚಂತ ಅವರು ನಿಂಗೆ. ಸೊ ನಾನು ಚಂದೊಂಟುಲ್ಲ ಎಂದ್ರೆ ಚಂದಂಗೆ ಏನಿ ಸಂಕೀರ್ಣಮಾಯಂಟು ಪೋಂಡಂಕೆತ್ತ ನಂಗೆ ಲೈಫರ ಈ ಸಂದರ್ಭದಲ್ಲಿ ಧೈರ್ಯ ಮಾನಸಿಕ ಧೈರ್ಯ ಇದು ಅಬ್ಬಮ್ಮ ಏಟೋ ಕೊಡುಕ್ರಂಕೆತ್ತವರು ಪ್ರಧಾನ ಅವರ ಅಂಶ ಮಕ್ಕಗೆ ಏ ಬಿಸಿಯತ್ತಲು ಧೈರ್ಯ ಕಳೆಯುತ್ತೀರ ಏ ಬಿಸಿಯತ್ತಲು ನೀನು ಧೈರ್ಯ ಮಾಡಿಟ್ಟಿಕೊನು ಹಿಂಗಂತೆ ಸಿಚುವೇಶನ್ ಬಂಡ ಹಂಗಂತೆ ಸಿಚುವೇಶನ್ ಬಂಡ್ರೆ ಅಪ್ಪ ನಂಗತ್ತಲ್ಲಿ ಧೈರ್ಯ ಕಳೆಯಾತ ರೂಪದಲ್ಲಿ ನಂಗೆ ನೋಕೊಂಡು ಚಲ್ರಂಕೆತ್ತವರು ಹಂಗಂತವ್ರ ಮಾನಸಿಕ ಧೈರ್ಯ ಮಕ್ಕಗೂ ಕೊಡುಕ್ರಂಕೆತ್ತು ಅನಿವಾರ್ಯತೆ ಅದು ಇಂಡತೆ ಕಾಲದಲ್ಲಿ ಖಂಡಿತವಾಗಿಟ್ಟು ಉಂಡು. ಸೊ ಅದು ನಂಗೆ ಕೊಡುಕಾತ ಸಂದರ್ಭದಲ್ಲಿ ಇಟ್ಟಿಕ್ರಿ ಹಿಂಗೆ ಹಂಗೆ ಆರ್ ಆರಮ್ಮ ಡಿಪೆಂಡ್ ಆಗಿಂಟು ಪೋಂಡು ಅಪ್ಪ ಅವಡೆ ಮೈನಸ್ ಪಾಯಿಂಟ್ ಕಿಟ್ಟಿಯಪ್ಪ ಹಂಗೆ ಅವಡ ದೂರ ಬೆಚ್ಚಪ್ಪ ಈಗ ಡಿಪ್ರೆಷನ್ಗೊಳಗಾವ್ರಾರು ನಂಡಕ ನಂಡೊಟ್ಟಿಗೆ ಯಾರಿಲ್ಲ ಅಬ್ಬಮ್ಮ ಸಮತ್ತಲ್ ಮುಂಡಿಯೊಂಟಿಲ್ಲ ಎಂಚಂದ ಅಬ್ಬಮ್ಮ ಎಪ್ಪ ನೋಕಿಟ್ಟ ಮೊಬೈಲ್ ಇಕ್ಕರೆ ಮಕ್ಕಳ್ಟ ಪಲ್ಕ ಬರ್ರಂಕೆ ತೋರು ಸಾಜರಿ ಇಕ್ಕಿಲ್ಲ
ஸோ மக்கள்கிட்ட தச்சித்து எந்திரி ஏது பிஸியா, ஸ்கூலில் பிஸியா அத்தவா காலேஜில் பிஸியா, அங்கே ஓட போயின்றுள்ளார், எந்திராக்கின்றுள்ளார், ஏதர் பிஸியத்தில் என்ன நல்ல காரியத்தை பிஸியத்தில் எப்போதும் சப்போர்ட் ஆக்கிண்டிக்கிறேங்கித்தது. ஸோ இங்கேதில் ஆக்கிண்டிந்தாங்க மக்களுக்கு ஒரு தைரியம் பண்ணு. ஸோ நாங்கள்லாம் கண்ட பண்டத்து காலத்தில் அபூமாரி சொந்தோண்டி இல்லாத்த நாங்கள் ஆ டைமத்தை பரிசர வவஸ்தை கரெக்டிந்து. அப்போ எல்லாம் கூட பரிசரத்தை மேலே நாங்கள் டிபெண்ட் ஆகிட்டு, நாங்கள் ஃப்ரெண்ட்ஸ் மாதிரி மேலே டிபெண்ட் ஆகிட்டு இல்லாந்து ஆறு ஃப்ரெண்ட்ஸ் பந்தலுண்ட கனெக்டாங்க. நாங்கள் சீதை போய்த்து நீந்தியோன்ட்டும் இந்த ஒருத்தனே, மீன் பிரிச்சோண்டி இந்த ஒருத்தனே, எல்லாம் கூட ஒருத்தனும் கூட ஆக்கிண்டிருந்தேன், கரைஞ்ச போல தீண்டோண்டி இந்த ஒருத்தனே. அப்புறம் இப்புறம் ஏதாவது மாங்க மரத்து பற்றி தான் எந்திரிச்சித்து அவட மாங்கில தீண்டோண்டி இந்த ஒருத்தனே என்ச்சு. நீங்கள் அப்போ எல்லாம் கூட மரங்க பொலைங்க சோதை போலமே பரிசரத்தில் உள்ள இங்கே எந்திரல் உண்டு, அதெல்லாம் செங்கை பாடை தீந்து. பட் இன்று ஆ செங்கை பாடல இன்று நேரமாயிட்டு எல்லா செங்கை மாறு ஃப்ரெண்ட்ஸ் மனுஷமாரு ஆ ரூபத்தில் ஆகிட்டு மனுஷமாரு பல விதத்தில் இருக்கிறாரு, அஞ்சு பேரில் ஒரே போலிக்கல. ஸோ அவட எந்திராங்க இது பண்ணப்போ இங்கே நான் என்ன பண்ணுறது, அது கொண்டு தைட்டிக்கிற நாங்கள் பரிசரத்தை பெருசாக்கணும் சொல்கிறோம், பிராணிகளை மேலே ஒரு பெருசை வைக்கணும்னு சொல்கிறோம். ஸோ அதே போலமே மனுஷமாரொட்டிக்கும் பெருசை வைக்கணும், மனுஷமாரு வேறு வேறு ரூபத்தில் இருக்கிறார். பட் நாங்கள் ஆயத்தரை நாங்கள் சூக்ஷ்மத்தில் பாரிசித்து ஆறு எந்திர ஏதுன்ற நோக்கி நாங்கள் ஹெஜ்ஜை வச்சுட்டு போண்டோம். நாங்களே நஃப்சி எத்தருண்டா, நாங்களே காரியங்க எத்தருண்டா, நாங்களே சாதனங்க எத்தருண்டா, நாங்களே ட்ரீம் எத்தருண்டா, அதில் மாத்திரம் மேல் ஃபோக்கஸ் வச்சுட்டு போண்டோம். ஸோ இங்கே தாக்கின்றாய் மாத்திரம் நமக்கு தைரியம் விற்கிற நாங்கள் ஆக்கிரங்கத்தை எந்திரல காரியம் உண்டு, அதில் சக்ஸஸ் கிட்டுற இல்லை ஈ ரூபத்தில் நாங்கள் போண்டோம். இன்னொரு திறமையில் அன்னொரு திறமையில் அவனிங்கனாக்கி ஓ நீங்கனாக்கி இதே விஷயத்தில் நாங்கள் நெகட்டிவ்ஸ் தாட்ஸில் முன்னர் போண்டங்கத்தோ ஆகிறோம். இது நாங்களை லைஃப்ற மேலே கெட்ட பரிணாமம். ஸோ எல்லா விஷயத்தில் நான் எந்துக்கு சேர்ந்துட்டேன்னா எங்கள் தைரியம் எப்போத்துக்கும் கூட கலையோக தீரான் எல்லாம் கூட நல்லதுக்கே ஆகிறோம். இப்போ நமக்கு கஷ்டபந்தோன்ட்டு கஷ்டத்தில் இருக்கிற எல்லா ரூபத்தில் உள்ளங்கத்தை ஃபேஸ் ஆக்குறங்கத்த சமயம் பண்டு, எந்தும் இல்லாத சமயம் பண்டு, கையில் அஞ்சு பைசு இல்லாத டைம் பண்டு, ஆறும் எந்தும் ஏதும் இல்லை சென்று நாங்கள் மூலையில் தைக்கிறங்கத்தோ சமயம் பண்டு. பட் ஆயங்கும் படைச்சோம் நோக்கியோண்டிக்கிற சொல்கிற ஒரு விஸ்வாசம் நாங்கள் ஒட்டிக்கு போயணும். ஆ விஸ்வாசம் இருந்துட்டு கனடாயங்கு நங்க எந்திராய ஒரு தெரு நங்கு காண்டு எஞ்சந்தங்கு நங்கு சுயில் எடுத்துட்டுள்ளங்கத்தோ காற்று, நங்கு கிட்டியோண்டுள்ளங்கத்தோ தண்ணி, இதெல்லாம் கூட படைச்சோம் தந்தோட்டுள்ள ஃப்ரீ கிஃப்ட் ஐத்த தந்தோட்டுள்ள நாங்களே உலகத்தில் உள்ளங்கத்தோ பாடி உலகத்தில் உள்ளங்கத்த எல்லா யந்திரங்க ஏது கிட்னி ஹார்ட் அது இதுன்ட்டு அதில் பாடுகாது சொராக்கியோண்டு. நின்ற கையில் பைசு இல்லை சிந்த அது ஓடாயும் முண்டை தைச்சதுண்ட, நின்ற கையில் எந்தும் இல்லை ஏதும் இல்லை சிந்த அது ஓடாயும் முண்டை தைச்சதுண்டு இல்லை, அது ஒரே போலும் சொராக்கிண்டு அது படைச்சோன்னு நாங்களே சகாயிச்சுண்டுள்ள. ஸோ எல்லா சிந்தனை இது நாங்களொட்டிக்க வந்துட்டாங்க. ஸோ கண்டித்தமாயிட்டு நாங்கள் பரிசரத்தை மேலும் எல்லா விஷயத்திலும் கூட நாங்கள் பெருசாக வச்சுட்டு போகும் சாக்காரம் ஆகும். ஸோ ஈ ஒரு பாவனை எப்போத்துக்கும் நாங்களொட்டிக்க இக்கட்டு நாங்களே ஜீவனை லைஃப் நல்லதாகட்டு சொல்கிறேங்க தோறும் பழக்கத்தொட்டுக்கும் இண்டத்த காரியக்கிரமம் நான் நிப்பாட்டின்றுள்ளேன். ஸ்ரோத்திரங்களே இது இண்டத்த மைக்காதவர்க்க காரியக்கிரமம். ஸோ நெக்ஸ்ட் புதனாசிரண்டு இதே காரியக்கிரமத்தில் பாடுறதுக்கு கிட்டுவா ஸ்ரோத்திரத்தோல் கேட்டோண்டிக்குரு இது ரேடி சாரும் குன் 07.8 FM ரங்கு ரங்கு ஜீவனை.

നായകനടയാത് സിദ്ധാർത്ഥ് ഷെട്ടി വാരി പൊരുളുടെ അഭിനയ മൽതിരം. ദുംബെ ഡാൻസർ ആദിത്യന ആര് ഈ ചിത്രോടു ഡാൻസ് ദ സ്കില്ലിന് ഒഞ്ച് എഡ രീതിയിട്ട് ഉപയോഗം മൽതിരം. ആത്തയ തന്റെ പാത്രവാദ് സിദ്ധാർത്ഥ് ഈ ചിത്രോടു ബാരി പൊരുളുടെ തോച്ചുന്തുള്ളര്. മോക്കിത ഒഞ്ചാത്ത ദൃശ്യലു ഫൈറ്റ് ദ ഒഞ്ചാത്ത ദൃശ്യലു അഞ്ചനെ സെന്റിമെന്റ് ഗംഭീര സന്നിവേശ സിദ്ധാർത്ഥ് പുകാർത്തന പടയുന്തര്.

നായകനടയാത് സിദ്ധാർത്ഥ് ഷെട്ടി ബാരി പൊരുളുടെ അഭിനയ മത്സരം. ദുംബെ ഡാൻസർ ആദിത്യന ആര് ഈ ചിത്രോടു ഡാൻസ് ദ സ്കില്ലിന് ഒഞ്ച് എഡ്ഡ രീതിയിൽ ഉപയോഗം മത്സരം. ആത്തയ തന്റെ പാത്രവാദ് സിദ്ധാർത്ഥ് ഈ ചിത്രോടു ബാരി പൊരുളുടെ തോച്ചുന്നില്ലേര് മോക്കിത ഒഞ്ചാത്ത ദൃശ്യലു ഫൈറ്റ് ദ ഒഞ്ചാത്ത ദൃശ്യലു അഞ്ചനെ സെന്റിമെന്റ് ഗംഭീര സന്നിവേശ സിദ്ധാർത്ഥ് പുകാർത്തന പടയുന്നേര്.